0: പാപകെ ദുഃഖം ചേത രാമനാം പാപകെ ദുഃഖം ചേത രാമനാം അവ സമുദ്ര സുഖജനാവ കേക രാമനാം
1: അവ സമുദ്ര സുഖജനാവ
0: കേക രാമനാം പരമശാന്തി സുഖ നിദാന ദിവ്യ രാമനാം
1: പരമശാന്തി സുഖ നിദാന ദിവ്യ രാമനാം
0: അത്ത ജനര ജീവന ധന കേക രാമനാം ഭക്തജനര ജീവന ധന കേക രാമനാം രാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം ശ്രീ രാമ രാമ രാം